ഊറ്റാറ്റിന്മാറ്റി കുട്ടപ്പാടാലവായ തുണി ഊറ്റാറ്റിച്ച് കുട്ടൊന്നും ഇരിക്കപ്പ കൊടുവിനെ സിമ്മണ്ണി അവളോട്ടിനിട്ടുണുവാനൊട്ടി കഴിച്ചു ഊറ്റാവുന്നുവാണ് ഉമ്മയ പശുവില്ലാത്തവണുവാഹിക്കി തപ്പവും ഊട്ടുകാമ അതാത്ത കടപ്പാനി മട്ടശുലി അതാത്ത മാത്രം വാറു നമ്മളിട്ടാത്തി കോട്ടാത്തക ഉമേ മൂക്കത്തൈമ ഉമേ ഇരുവന്ന് ഈകത്താക്ക ഉമേ പുട്ടൈമ കണു ഉഹങ്ങ മങ്ങ എക്കവ മങ്ങിത്തക കിശേന കൗമയുമ ഉമേമു ഇക്കിക്ക തേക്കുവ മണ്ണി ഈകക്കവയക്ക കാർട്ടുവിനെ തേമിനി ഉള്ളൂട്ടിക്ക് കാർട്ടുവിനെ തേമിനി ഉമ്മട്ട തേച്ചുമണി കവി മങ്ങിയും മണ്ണി ശിഖം ശിവളോ മങ്ങാട്ട കവി മണ്ണി ഇങ്ങ പച്ചയോലവും തവണ നവ്യാകാറും സാക്കുത്വ ദോഷം നികട്ട മിച്ചിലുപ്പാറുള്ളൂണി തമണ്ണ ശനിയ കടിമയോ മിച്ചി തവണി അതാണി അതാണി പറു തമാവ് ഇമാനം തിങ്ങി കട്ടുട്ടി തക്കുന്ന അച്ചുവാ തക്കുന്ന പള്ളി ദോഷമകമ കുട്ടക്കല്ലൂട്ടി ഉയറ്റുവാങ്ങും തപ്പവങ്ങ നുണമോക്കുഹങ്ങ ഉമയകലാമു ഉഷയമിന്ന് തപ്പവങ്ങപ്പ കൊലോസിനൊന്ന് ശക്തി ശക്തി ഉയ്യുകളോ തൈഞ്ഞ തപ്പവങ്ങ നുണമൂയുമ മണ്ണിത്തകത്തുണി കതികട്ട അത്തോറത്ത് ചെയ്ത ഉമ്മയ നുക്കങ്ങളുടെ ഇമൈനർമി ഉണിക്കാപ്പ് മേശുവാർത്ത് ശാവല്ലോക്സിമകമ കാണുമ്പോൾ കവിഞ്ഞ ശക്തി ഉണിക്കാലോക്സിമ മണ്ണി ഇലങ്ങി ഇഗുണം മറയാലോ മണ്ണി കലറി കൊടുവാത്തി കണ്ണു പെയ്യുവാലും മങ്ങാത്ത കവിഞ്ഞമലോക്സിമങ്ങ ശൂനപ്പ കറ്റുയമിനി കൊടുവാത്തി മിച്ചു ഇപ്പിക്ക് ശക്തി കൊടുവാത്തി തമാണി നവ്യ അതാണി തേക്കോയക്കാമത്തറ വക്ക തേമാലി പണ്ണത്ത് ഹല്ലുണാണി ഉഹാലോട്ട് കപ്പയുമി മറ്റേതാ തൈശ്യമാണ് ഉഹാലോട്ട് കപ്പയുമി ചെയ്യാൻ മാറ്റി കല്ലുണാട്ടോട്ടി പണ്ണത്തും ഉക്കാങ്ങ അങ്ങയൊക്കാക്ക് അങ്ങയൊക്കാങ്ങല ഹൈറ്റി വയ്യമ്മ ഉവട്ടിന് കണി തീകട്ടിക്കും തിരക്കണി തിരത്തു അസിമായി കൊടുങ്ങി അലിയട്ടപ്പാവലോ അസിമകമ തൈശ്യമാണ് ഉണ്ണുക്കും കൈറ്റിയമ്മ ഉവട്ടിന് മിക്കിലാത്തുകമ നിലക മേൽക്ക പിതകളോക്കില്ലു അയപ്പശിന്നു താക്കുണങ്ങ ഹങ്ങിയണ്ണി അയപ്പയുകമ ഇലാനിലു പീപ്പിമി ആറ്റിച്ചുകൊട്ട തിരക്കണി ലോട്ടാക്കുന്നുണ്ണി അയോ പീക്കുന്നുണ്ണി പലിക്കുന്നുണ്ണി ഇല്ലുപമ്മുണ്ണി തേമ ഇഹയനൊപ്പയുമില്ലാമ ആറ്റിച്ചുകൈകട്ട തേക്കുങ്ങ ആറ്റിവികത്തിഞ്ഞു ഇശകൊട്ട തിത്തുക്കണി ഉക്കുമേക കൊടുന്നി അമിഷുങ്ങുറ്റുകളുവാണ് പിച്ച കൊടുവഴി കൊട്ട അശ്വാസുഖേനെ പെയ്യും മറ്റേ ഉക്കുമേകെ തേശുമണി അമ്മളു തേക്കുക തിരത്തുവിയങ്ങി തിരത്തുവ കഴിഞ്ഞ ആളുകളിലൊക്കെ അങ്ങിലൊക്കാക്കുന്നുള്ളു ഉടുത്തിലായി ഉടുത്തിട്ടുകയട്ട തിരക്കണി അങ്ങനെയൊക്കാക്കുന്നില്ല ഉഹുമേക കൊള്ളുന്നു പിറ്റവ ഒപ്പത്തില്ല ടൈമ ഇതേനെങ്കിലും അങ്ങോപ്പയോ ഉഹുമേക കൊള്ളുന്നു പിന്നെ അത് കൊള്ളുന്നു കട്ട പലിശിക്കു ഇതേനെങ്കിലാങ്ങുവയോ ആറ്റി വികിയറിയങ്ങിട്ട ഉഹുമേക കുട്ടിങ്കിലാക്കൊള്ളുവയും മട്ട ഉഹുമേകങ്ങില്ലു അങ്ങിയൂട്ടവളാക്കുള്ളൂട്ടി ഇതേന ഇതാക്കുള്ളൂട്ടില്ലു ടൈമ ഹൈമവയും മുയവ് അസിയാനോട് അറിവ് മൊട്ടായി മതി തുക്കാവുമ നുണലി അസിയാനി ചിക്കിത്വാളുവയും മറ്റ താവക്കുവാളും പാലവിമ്മിയും തിക്കുത്തയോമ്മയും തെവിറ്റോമ്മയും തമാവുമൊക്കത്താവുട്ടാവുള്ളുകായി തപ്പാക്കണില്ലു അസിങ്ങില്ലു നീവറപ്പയും മറ്റ തെറികണിയാനു നീവറപ്പയു തപ്പ പെണ്ണുത്തോ ഇതാണിക്കു പാലവിമ്മിയും ടിക്കറ്റ് കുളൂയായി മട്ട അശ്വാൾ ഹുവിയോ താന്ന മൂഷിഷി അട്ടകുയു
acuaruk takkan nak payum mat ata tengah tak ilau kini takulugi payum mago ilau sukulurut mitil jugo acuaruk mula takkan nak payu sosio katigil jugo amiga katu nak tu ya mau payu jabo takuluta pandu katigalu itu anak takatigil jumat jodikku takwa anilik kutu jungwi payum mata utal kunni. Hei, ma pingua kat ini bertudik kutap ini jilid wajah rokok yang nak payu yo. Hei, ma panjang ini titik tu kulu gay mata. Aswah titik dia tu ya payu ni aligamu tahu mata itu apa ni aligam terlalu panjang ini. Tama kuning alus. Jadi ini ikumak kulu ni lu ikumang aswah lu piu piu payu ni jat kata mak kuat payu pakau lu ikumak lu ikumang alat lu ikumang alah lu. Tama kuat cuaca tipik dia tu ya payu meju Allah. Hei mak tapan pun macam sokosir lu tak, ambil suruh payu minat tak. Sokosir kat tipik dia tu jaga ikat tak, nuri asyik ni acuan lu. Ambil sokosir dia tu ya payu kat tak, ila si maju kulu payu kat tak. Tapi tak kuat sokosir kat dia luang luang ila sokosir kat dia luang luang payu kat tak. Ia sikul, liakul, si sikul, kalau hati kuka, ayat kulu, tay sikul, kami agak sulu mohon, ukuikul, sokosiokat kan jualan waktu ya kayu juga, tapi itu kaum nelayan akan nak tahu, tak kulu tak, sokosilai jualan waktu, tak kuat jualan si dia lau paning. Sokosiokat hilang ya lebih juga tigo tak panipan maktu ni tak kau iesiku liatku pelukku mana siu no apa wayu ilah mana siu angun dikalau no apa wayu itu aku ni payu atakap tu wayu angun dikalau itu aku ni tu tak panipan maktu sokosiokat tetan nak pan maktu anu jual dia ni nak kain nak kau jima ya bu mana mu. Saya mesti cuma ni malu, kimi sini tak waktu alu bagi kita sokos itu ada kalau tu ammal kani waktu ta kani orang asyik waktu ikhik malu ta, tahun orang akan ni ni agak waktu ta, ikhik makan nak kumena ni tahun orang asyik waktu mu ikhik maju maba yang ni juga, ok mu ada anak situ ni yang mana, ilang ni pak ya tu ikhik bisa bayu ni tiang bayu. Kau kasih juga lu waktu minyum minyum kalau ikhlas kau juga minyum tiang minyum ipar orang minyum lu kalau sehari juga minyum ikhlas kau minyum kamu tu minyum tambah sih waktu panu kalau ya tu makan minyum ilang itu yang macam juga minyum ikhlas juga minyum tiang minyum kalau ipar tu minyum tiang kau waktu kasih minyum ni lah teman lah tema upah ngaku ya. Asyik nunggu musikal lagi semua, ukur ngaku, ane ayu awal di lok si mama tak tak pani panuk tu ni, ama utama kuat nunali, tak tak mau kasi lok pinjari, ane ayu awal di lok si mama tu ukur ngaku, sulitan nak panuk tu, tuwa khawat yurin dulu, tuwa ngak tan tak pani, seni ayu awal tu nyawu tak kan wanu wajah nu wajah ogluna katini. Apa khutiu sih mati aku? Anjayu tiki itu luat ya orang minta kanang tamang akhirau kini akhirau tahu wayum mata. Jumio khutiu mati kalu katangu khutiu mati lah kamhagalu angatali. Anjayu nyolok sih mati angata. Ata kalu anak kalu makit pakumnya tualu luti. Anjayu awal luti. Tepani ilu kini. Siapa tu? Pisu tiada lawas magama. Anjay lawas mangi nak tunga, tapi ma pisu dia lawas mangi tak ku mangani ma. Kata ngutin tak ku nelayan no hidu angin kalu najak ku kalu melek ku najak ku ilmu yang kata lawas mangi ada ayipik ku ni, yusipik ku ni. Tak ku nelayan no hidu lawas mangi ku ikayu asal tu. Inak dapat tu hidu. Amal hukum ini anik patuwi, amal ogoluk dia lumiu walui,
iyaktupattuvi asinginnillu uvaluk pissanginni katta ulaminorulunni nabbaqsiorulu yaqtumataunangat pitahaluaraalunni kinnagu teima atunnaqsanisorulu yaqtaruyunga aujaqqalliaru lortillugu naviaraminaqaraqtillugu taissumani kaattuqparuluugayugama ilaannikkut makitajattukuaruulluma teima unnua atausu aannialoqsimayuguma siutima illua atsuaru aannialoqsimammat siningitiaqmuga unnua atausu aanniayukulua pisiutiga teima aanniagu situaraloqsimayara tamakkua aanniayualui puqiriualui puvamitigu imaliaalui teima ittuuloqsimatillugut teima kaalurama atsualugila kaartuuyaalurama nauyaaraminaqamiloqsimugu taissummani takunasuloqsimagama tininnimiittuqammaga taavani asuilla maqquni inuunni takullunga ammuumajuqtaqasuppallaiyu taavani kuu aqiyani inuunni amisuunngittini intuuyareessa aliasukkama aliasukkuppaagumigama taavugu inikuuyareessa aliattaugama ulluaalugaluga suqinnuqtuaugaluanga taissumani ila assuaru kaaliloqsimagama ataatagalu anaanagalu makippalagaluaqtillugi qupiutiqaagama tuattituumi ataat anaanaga uqautillugu naviaaraminuqsiruaamaamaaqtuma inuttaqammaailluma taavani pingigam manaasi inutuuquyinikkaluaqtuni taavunngattuaauiloqsimagama kuu aqiyanu tininngajuaaluummat taava naujauvammata takunnaapattakka naujaaminuqtaqaqpallaimmat taavunga isimallunga naujaaminungi taavani ujaqasuvi akunningani utaqquqtuaauiloqsimagama asuilla naujaaminummut upattaunukkunga uvanga kulaagurneartuujaaqtuni qukeriaqasuluqtaqa uvuunattianga ujaqasuvi akunninganikkama asuillaa katattikakku katattitakuluviakku katamma tuquttautigilluni tamaamu imaanuqtuugalua ikkattuqulummat ifaraqsartuna pigakku pituaqakku aluaqsimayuma uuyuliuraqtugu taunuuna aqqusaaqtunga tupiqtigu saimaayukkutaui tupiqsimammata takujaullungalu naujaaraminumitigumi aqtuaaujuma uvattinilli tuavituinnalerama uuyuliuriartuttugu teinna naujaaraminu nuriyaqa ipeneiloqsimaju assuaalu aaqqigutuikkaniloqsimayaqa siminnulimaa taqajunniitiartungalu ilaattaima taissumani naujaaraminu nuriyaqa piulaanguloqsimajuyaajumiju suqusiulluma ilaattaima aqpaagutillugu upengaangulungimmat ukanuliaaluunammimmat taakkua angijukka pannattu akittini kuulimmu ilauqujaunanga yuusipimu uvanni ilauqujigani yuusipi upiutaralaaqa atungusuttuniu taissumani atuqumallunii ilaujumallunga ilauqujaunanga taakkunanga qiyajualugaluaqtungaasi ningattungalu ilaujumajukuluapi taunani issavinni saabitigunnailuqqammaqiluqtakka qattiuikkaikkua umiaqalaamiittu ipunngusuttuqului akittinuuqtu iqallianngusuttu kuulimmu asuillaalli ilauqungummanga qukiutaqalaaqa piyumagakku qaitaullumi taqbalu issaqquulu takanna qiyuvvajummat killinganiittuti tamaungalu qaitaullumi qukiutaqalaaqa tuniyattiatuinnanmiñani tamanga qaangani ikitaupaluquluujartuni qaita teima issaimi yuusipi uvanni ilauqujigimma ippiajukka qiniluaqsimajakka sakkuqarmangarma yuusipi qukerniarmaqartugu ilauqujimuttuqulumma uvanni qukillaqinngusuqnaqartugu yuusipi
ใจมาอวันนี้เราคนยังมีโตลงมั้งเปียกชูเราสิไม่มาสักกว่าลาเสียตุ้งสักกว่าลานี้นั่นเองชิวมาคุปิลานี้มาตุ้งใจชิวมันนี่สิได้ตลอดมั้งไม่ยอมเราคนยังมีมาแล้วคุกเข่ามาลาตุ้งมีแล้วอันนี้ยอมลงมายูสิพี่วินานี่ครับเดียวผู้ชายรุ่นนั้นว่าเขาอุตรามีเขาจะเอาลูกเราสิมันมาถ้าตักปุ๊บนี่นานนั่นนั่นได้ชิวันชวดตัวเราสิมันมาสักวันได้ไม่เดียวคุยอะไรกันก็เปย์ยิ่งลากันตัวนี้มาอีด่าใครเขาจะเอาอยากตัวที่นั่นลงมาอัศวินเราเสียดีดาวสิมันยิ่งมาใช่มาลีอัศวินเราเลยบอกว่ามีอยู่สักตัวลากันแล้วเจ้ามาปวดทีนี้อาการนี้ลูกเกียร์อุปยอคันแล้วเจ้ามาอีด่าวันแล้วเจ้ามาอุปยอคู่วันแล้วอีพิวตังนี้biak kecisau tak kali lau si maga mata temak kuninga temusong ni musiano ano lewat tunggalu ipi utai lu ilai pertugi kama gilu asap tugi temak kua ilau hat ilau yak pokolo lama ano lewat tunggalu kenmini angin yuma video yu galu angin yu yu yalu video tikingi nalau si maju mima ilau gigi ayalu gilau si maga kutai ni ilau jogolo lu masih bulak pani awla lagi ma si kuninga Aula lagi, ialah begini nak kayu aku, ialah siwuning aku, ialah walau walung air pelimu, tapi ni pun macam, kini pitu semai naga halok pelugu, kokeyan walau pelugu zaman kayu, balik sikit ni, pitu semang itu nak protes cuma ni, kokut tahu je nak, tapi ni balik siap allun aku kayu aku, atukah pitu kayu waktu, balik siap allun ni. Kerjak si maya kali asyik ni nyonalin ni atau tak kita si maya awalum ni, dah ina itu si mangit ni tak kau usaha ini tiangan ni dah kisian aku kerjakan ni, ilangan ni pun nak tahu kerjak si matu ini waktu ini waktu si nuol ya kau yakin ni ulak si mami yo kiningin ni, kena suri tu tiangin ni, ilah dah ina ilah walak tu ngah kemusikku ukir mudil lu, awya aku awam mak awang memani dah angiuk ka aipiliku ya khalun ni utaw ilaw si mamata taba ni miyum yuli ya khalun syapik ni taba ni miyum mata aipiliku ni umiakku ilaw ilaw si mamama aipiliku ni yakutu ma tukule ya gartutillugu ila maani li ikong naak tausu mamata asyiki ni lunakpang naak tausu mamata tayma maligi ulaw si matiyaktu ma maligi ulaw si mamama taisu mani ikoktu ma Ungam mutu tak mau ni sini terakoku asyualu tak khawat tunga nama luang ikalu tunga kaima angin mutu kusiu lagi hisokan luni malik takatku tapani waktu tak nunagi yatini untuk tak patutik anguti kusiu payu mata kau jaga imat anu asa siok tuni tak kait kuatai sumani tak senok tuju mutu tuni takum mat angin juga Kengu mereka tua, mata asing tu lulu, tunggu asyik tolong ni. Tak perlu awal asing mama, buka tu ni tu. Tak asing tu ni tu, kau tiba na. Tua tu ni agam ay, dah bunga malitun ni ak. Ida malitun nak buka na. Malitun ni ak, kau tiba bunga. Ali asing lulu tu pita sangin mat, kau jima kami na. Ali tak palu juga. Tunggu asyik waktu tu, izin ni tak usah pun ni mata kau tua orang na. Asyidlale, angin tu nak tunga, alih kuah walau tunga, asyidlale kuah betul alu lunga, angin juga, ulau ini nak tapat tunu, tinggalingani, agung main nak hutan lagi aku, tengah tahu yang semua jua agama, tema kani kini nak hutiak tunu, takut saya kini nak hutiak aku, kopi jok kuah lunga, takut nahu ni kain nama batu, masih boleh, kopi jok kuah api, asyidlale, tema tahu lagi aku kana. Tawa kau itu nak waktu nanti juga. Dia jual lulu tu mah. Tak sila itu mah. Utak kalau tu nengah lulu waktu ni. Mana kau kalau orang tak cukup ni. Tak usah. Tak kubel. Ila teman kau kalau orang tak kengum juga. Kau macam apa? Iji ni tak usah juga. Tak usah juga lah. Tu yang lagal waktu tu. Tak usah pun mata. Kau dikan waktu ni mah. Tak usah nanti awal ni mah. Uang situ mah. Tak kulu ni tu. Kaningnya. Kaningnya itu mesuli, tapi kalau kau jadi cukup, tak kau ingin melihat kali lah, kau kau tidur mah. Kau kira aku mai, kau ni aku tu, asyiklah. Tak kau nak bina kasut kalau aku, tak kau ingin naik dulu. Kau kira aku bina aku, isu lu tu mah, kali aku faham lagi macam,
kayan dunga ni kukuyok tukulua pi pala kayan ang mga palagin dunga pisukasip kaluak dunga asyula kukuyak walang tukuluma kusa kama kukuyak walang akaw siyumin dunga tuwabas dunga kinukuyal taka takul lukulu kukuyo tingata awma yung nga talagat tukulua ulang nga inaupakanit yung nga kuluwa luwa tema kukuyo ti awma isyong mga stafil lu tema kisiyami awma nga kukuyo tingata takuyaka upatubo tukulu takulu kokea yang takum na tu na tu tu kukat sa kata lu na takwa lu lu na tito la takwa nungum magi ikaw na ingo mo la ilok sa mga kuku no kani ma o na may kulu ni sa masin magi tema o kaku ni ulla ko ni ko o kila ko ulla ko tuktu ni ulla ka bit o kau ti yun na tema ko ba ng takubisya ko ni lang asila tao ni ngan o kau ti yun na kayo takum ni mo tamang kitong niya kami kasula kayot ako mga kayot ako sa walak ko nga tamahan na siya nitya kuluwa na yung nakahit ko nga kayot ako sa patiyong may nga umasilwa ko mo kung nangyong may nga maalias mo kaya mga kalat kaluwa ko matiguyaw niya kung may nga tayo nga di kayot kaluwa ko nangyong may nga malun na ikatigasip kaluwa ko nga kitong niya kami at tong nga ni alin ko niya katin uligin niya katin ili amin ni kiyosay sa kahit ko ni kaya siya ni sila yung nami sinigilok si mabuma abalo si matuwi na siya ni tuno alok pagat siya ni kaya kani alin na kapun ni kutko ay yami ulo kapun ni kutko ay yami nutat siya ni ukut siya lok si mayu tito ko yung ano ay pa sinigas ko man lok si mama si kaya ako lok kuno si kaya ako solo lok si mama kaya siya ni kuisip ko pa ulunga ay pa inmaktualo yung abalo si matuwi na kung ito na kapwa kung ito yung nakayahat siya tumatamang at siya siya kung ito yung naglunga ay pa inyatuin na lang yung kung ito paawag lunga kung ito yung nakaluwa mo ta takbang na tibuyaw niya kung ito may kamali at tutuluwa si kaya mali yung lahat kung mga rin ako sa mga yung kung mga rin ako yung nagasula kung isi mga yung vatsi yung wala yung tay chimun kayana la sunu minilo tay ma khawti jugo ta uma sini tawit ni ukeli la sima yu sila lo ro yakuni aswaru katya ni ta tay chimun patin yu yu aluma patin yu yu alo sima ma tay chimun tay ma amna bu tay ma sima yu au karna limmi ulumi ami shung mitni tapani tuta apallu ai pili nu alu amar mana sinwa sokol si kiyaw lung tamang wala yok si mayugot uti mo kuwa baktawa umata sinaktaw lo si mami kama ang matika siya loko lo akong mayok kayak kut ang nagtuyo awal lumi ang matikom na ili loko lo si mami kama kinguni nga ni kaya iyo awal ang may yung aliyay tukuluwa tapaw nga kong muta kusak pagkalo akong alak ka mga kong naitya nga ta ilak ka kaya mga kaya lunga tapaw nga ta kusak pagkama Adia itu guru apa ngasih? Tema kaya hina pisuk kama masuk kaya kau jauh umat. Tapi ni kani kiat dia ni nangat tua ini warum. Tak kuat leh jauh dok semua kama kopi jok tu mata kuki yang tahu ya. Cuma kau na angin juga paksa elok tu mini uan ni kosa ni ada semua milagi juga. Takut ya, aku inwar kopi jauh tu keluar api orang takut dia ni nak. Tapi malam nak buat semua dalam tiga apa nak jinny. Tapi kan ini untuk ni amis orang ni jinny. Tapi ku akhir maju ya buaya mesik ku ilagi mata nak tahu. Tapi semua sokong siul aku semua mata katang tu kita pun tak cepat malas semua lagi mata nak nukter jiwa aku semua. Tapi semua ni jika semua orang ada tambah nak nak katinya. Tamang atak pelir jauh si mayu, tapi cuma ni neki 57 orang si mayu, tawan yang kata uga mah, kisah ni atu sisi penunggu yuan tawan kecil ni, pernah jauh si mayu tapi kuah umi adik cain, anak cuma kisah ni atu apa dia nak tidur, allah nak jauh si mayu, aku ni alu anu alak si mama, allah bersyukur alak si mayu mama, anu alak si mayu alak si mama. Pernah tu, jangan pernah tu dia awam dalam waktu tu. Okey, saya malah pilu. Umi waktu waktu ni juga waktu tu. Atau kami tiga semua waktu mama juga musibah juga. Umi waktu nama nak tang kesini juga waktu ni.
นามนาตาคุณีตายนะปัญญาตัวตายเมื่อได้คิดตัวเราวัดตาชัวร์กังกุศลอกสิมาก็มาตายมาอินุกยากาลุนนี่สิเอลิอัตุลอกสิมันนั่งสิลิสิเอลิอัตุสุโกลูดาลอกตุนตายสิมันอัลลาสิเอลิอัตุเวสอินุกยันที่ยาววัดตามยุบมีกังกุนักไปยุบตายสิมันอินุกตุลอกสิมาก็มาแล้วนี่คิดไปสิเสียตัวคุณลูกอีกตัวเงาทับอาการมันทุกสิ่งอาวุธออกสิมันมั่งตาวันอุ้มยาคิดดีงานยังนักตัวตาคนนั้นคัดมาจากที่ยังน่าหุบตัวกังงูซึ่งสิเอลี่ลี่ก็ยาวุธออกมาทับอาการมันใครที่ยาลูกมันมั่งอันนี้ช่วยนักตาอาเรียนอิลูกาดีก็ที่มาอยู่อาวุธออกมาทำไมได้ทับสิเอลี่มันอีกที่เกี่ยวช่วยนักตัวขมิ้นตัวanak ko din yung reaks mo yung aumitik kati ko tuloy naktuloy tayo siyuma ni tapusin mo yung reaks mo kama ananak ko din ako ni taktay ni makauluan ni ila makauluan ka lang ni

0: ഒന്നുകിൽ കടുന്നി നുവുവിനെ അത്തോ 30% ചിലല്ല ഉണ്ടാകുന്നി അനുറിങ്ങ വന്നയാത്തുമി 20 ഒക്കോണിങ്ങ ടു കിമ്മിറ ഒന്നു നുവുവിനെ അത്തോ 30% ചിലല്ല ഉണ്ടാകുന്നി ഉബറു കന്യാത്ത ഒക്കോണിങ്ങ വൺ കിങ്ങെ ഒന്നു നുവുകളിനെ അത്തോ അനുറിങ്ങ പിങ്ങന്നത്തുമി 20 ഒക്കോണിങ്ങ ടു പന്നിട്ടു ഒന്നു ശിലക്കുന്നി അത്തോ അനുറിങ്ങ 15 ഇല്ലസുനിങ്ങ വൺ കിർത്തോ ഒന്നു ശുക്കിന്നി അത്തോ അനുറിങ്ങ 15 ഇല്ലസുനിങ്ങ വൺ കങ്ങിത്തുവാപ്പി ശുക്കിന്നി അത്തോ ഒക്കോണിങ്ങ 0 മീനി അത്തുനി മിച്ചിമട്ടിക് ഒന്നു നുവയനെ അത്തോ 60% കന്യാത്തറുന്നള്ളുനി ഉബലു ശിരല്ല നില്ലസുനിങ്ങ വൺ ഇപ്പ്യാർച്ചു ശുക്കിന്നു പല്ലുനി നുവയവല്ലുനി ഒന്നു 60% കന്യാത്തറുന്നോ അനുറിങ്ങ 15 ഇല്ലസുനിങ്ങ 2 ഇഗ്ലുലിക് ഒന്നു നുവയനെ അത്തോ കന്നിരുന്നി അനുറിങ്ങ വാന്നത്തുമി 20 പിങ്ങന്നയാത്തുമി 20 നില്ലസുനിങ്ങ 1 ശനിറയക് ഒന്നു നുവയനെ അത്തോ കന്നിയാർജുലുനി കൗശക്തുമി അനുറിങ്ങ വാന്നയാത്തുമി 20 പിങ്ങന്നയാത്തുമി 30 നില്ലസുനിങ്ങ 1 ശനിക്കിരുവ ഒന്നു ശിലക്കുന്ന അത്തോ തശിലുനി അനുറിങ്ങ കനന്നയാത്തുമി 20 ഒക്കോണിങ്ങ 3
1: June is National Indigenous History Month, and CBC celebrates. Hi, I'm Juanita Taylor, senior reporter for CBC News Network, based in Rankin Inlet, Nunavut. Together, let's look back and move forward. Feel pride in our culture with friends and family, and share our traditions with all of you. Celebrate National Indigenous History Month with CBC.
2: Hello, I'm Neil Kirksall.
3: Good evening, I'm AC Rowe, sitting in for Chris Howden. This is As It Happens. Tonight,
2: bad energy. Quebec tables a bill that would ban the sale of energy drinks to anyone under the age of 16, something Zachary Miron's parents and their community have been pushing for since the teenager's death.
3: Camera obscura. Photographer Angelina Katsanis was covering protests at a New Jersey detention center when she was injured and lost her camera bag. And now a police officer has been charged with theft.
2: Out of thin air, a British man who climbed Everest describes the shock and joy of learning that one of their guides is still alive, 6 harrowing days after he disappeared.
3: Taking a big swing. When the French Open started, tennis player Maya Hawelyńska was ranked 114th in the world. Now, she's heading to the final. She says her daily meals of pizza might have something to do with her success.
2: Off message, an Ontario teenager used their pride speech to call out a city councillor's controversial post. The mayor intervened to tell the student to stop.
3: And hive of activity. Scientists tasked bees with solving a problem meant to test their basic intelligence, pushing a tiny ball into a corner to reach a sweet treat. And they aced it. As it happens, the Friday edition, radio that'll believe it when we see it.